0: ഒരു ഞായറാഴ്ച ശ്വേതാ മോഹൻ കൊണ്ടുവന്ന പാടൽ അന്ത പാടൽ തുടർന്നവർക്കുടിയ പാടലെ മധുശ്രീ എ ആർ റഹ്മാൻ കൊണ്ടുവരുകൾ.
1: ഹും ഹും ഹും ഹും.